മുറിച്ച് ഉറല എടിച്ച കഥയെ പോലെ അവ യാറ പാത്തോ ചിരിക്ക അവൻ തന്റെ താഴ്ന്ന് നിനക്ക് അവളെ നനച്ച് ഉറല എടിച്ച കഥയെ പോലെ അവ യാറ പാത്തോ ചിരിക്ക അവൻ തന്നെ താഴ്ന്ന് നിനക്ക് പൗഡർ അള്ളി പൂസി പറട്ട തലയെ ശീലി